0: ചീക്കുച്ചിൻകിഞ്ചിക് ചീക്കുച്ചിൻകിഞ്ചിക്
1: No hits in honey. No hits in honey.
0: A jumpa wogoti. A jumpa tenakote.
2: Good day, walk.